നമസ്കാരം, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 8-ാം തീയതി, വ്യാഴാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബമ്പുക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ബോട്ട് ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി രംഗത്ത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 എം വി കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ 26 രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.

പ്രിയ ശ്രോതാക്കളെ, ബാബ ക്രിയേഷൻസിന്റെ ബാനറിൽ ഗിരീഷ് പുത്തൻചേരിയുടെ കഥയിൽ ഷാജൂൺ കാരിയാൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വടക്കും നാഥൻ. 2006 പുറത്തിറങ്ങിയ ഈ പടത്തിലെ ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തൻചേരി, സംഗീതം രവീന്ദ്രൻ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് വടക്കും നാഥനിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഔസേപ്പച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 24 വ്യാഴാഴ്ച. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അവസാനത്തെ വ്യാഴാഴ്ച അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നു. കപ്പൽ ഗതാഗത സുരക്ഷ, സമുദ്ര സുരക്ഷ, സമുദ്ര ചുറ്റുപാടുകളുടെ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലോക മാരിടൈം ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ആഗോള വ്യാപാരത്തിനും നൽകുന്ന സംഭാവനകളെ സ്മരിക്കുക എന്നതും ഈ ദിനാചരണം ഊന്നൽ നൽകുന്നു. ലോകത്തിലെ മൊത്തം വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും നടക്കുന്നത് സമുദ്രമാർഗത്തിലൂടെയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെയും നേതൃത്വത്തിലാണ് ലോക മാരിടൈം ദിനാചരണം ആരംഭിച്ചത്.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും

കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് മാസം 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഒക്ടോബർ 5. ഈ നിയമനം തികച്ചും താൽക്കാലികമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ട

0: അവസാന തീയതി 2026 ഒക്ടോബർ 5. ഈ നിയമനം തികച്ചും താൽക്കാലികമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
1: വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ തുടരുന്നു.

മോഹൻലാൽ, പത്മപ്രിയ, കാവ്യ മാധവൻ, മുരളി, വിനീത്, കവിയൂർ പൊന്നമ്മ, ബിജു മേനോൻ എന്നീ താരങ്ങൾ മുഖ്യവേഷം ചെയ്ത വടക്കുനാഥൻ എന്ന പടത്തിലെ എല്ലാ ഗാനങ്ങളും ശ്രവ്യസുന്ദരങ്ങളാണ്.

ഏറെ മാനസിക സംഘർഷങ്ങൾ നേരിടുന്ന ഭരത പിഷാരടി എന്ന കഥാപാത്രത്തെ മോഹൻലാൽ വടക്കുനാഥൻ എന്ന പടത്തിൽ അവിസ്മരണീയമാക്കി. മഞ്ജരി, ചിത്ര, യേശുദാസ്, എം ജി ശ്രീകുമാർ, ഗായത്രി എന്നീ ഗായകരാണ് വടക്കുനാഥനിലെ മനോഹര ഗാനങ്ങൾ ആലപിച്ചത്.